0: നിയമസ്വരൂപനാണ്,
1: എംബോഡിമെന്റ് ഓഫ് ലോ.
0: വ്യാപിച്ചോ തന്നെ രാജ്യമനവും സമ്പദ്ന കുടുംബവും പൊന്തവച്ചു.
1: By his power of speech, you can have the kingdom and wealth.
0: Jihvagre mitrabandhava Vapuchetamu mitrulamu bandhulamu anekritika sambandhamu gavinchukunavachu.
1: It's only this mighty power of speech that makes all your relations and friends intimate.
0: Bandhanam prapti vaakku chetame manam bandhitulam ayipothunnam, paraadhinulam ayipothunnam, swatantrani pogottukuntunnam.
1: We are bound by this speech and we become parasites, slaves and others.
0: Jihvagre മരണം സ്ഥിരം. മരണം കൂടലും വാക്കുചേതനെ സംഭവിച്ചുണ്ടായി.
1: Death also happens because of the speech.
0: വാക്കി മാനവനക്കു പ്രാണം.
1: This talk is the life of man.
0: വാക്കി ജീവിതമനക്കു വെന്നെമുക.
1: The sense of talking is the backbone in human life.
0: Vaku mahattaramaina shakti kaligina tundi.
1: Speech has mighty power.